ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ ഇന്നത്തെ ദിവസം ഉഷാറാക്കാനായിട്ട് ഞാൻ ആർജെ ഹരിദേവാണ് കേട്ടോ. ഞാൻ പഠിക്കുന്നത് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ മറ്റത്തൂരിലാണ്. അല്ല, റിസൾട്ടൊക്കെ വന്നു, എല്ലാവരും ജയിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഹാപ്പി അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ബുക്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? സ്കൂളൊക്കെ തുറന്നാൽ പിന്നെ നമ്മളൊക്കെ ഹോളിഡേയ്സ് നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെയാ, ഇന്നത്തെ ദിവസം നമുക്ക് ഉഷാറാക്കണ്ടേ? ഒരുപാട് പാട്ടുകൂടെ റെഡിയാണ് കേട്ടോ, നമുക്ക് ഉഷാറായിട്ട് തിരിച്ചു വരാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ നിങ്ങളുടെ ഒപ്പം ആർജെ ഹരിദേവ്.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി ആർ ജെ ഹരിദേവ്. ഇനി നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ ക്വസ്റ്റിൻ ദാ പിടിച്ചു.
1: എന്തിനാ ചിരിക്കുന്നേ?
2: ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്നാ എന്നാ സംഭവിക്കാൻ പോവാ? കൂടി വന്ന ഞാൻ മരിച്ചു.
1: എന്നാലും
2: എന്നെ കാണാതെ 10 ദിവസം, അതോർക്കുമ്പോഴാ
3: അല്ല ഇത്രയും വിഷമിച്ചിട്ട് അളിയൻ യാത്ര പോണ്ട. ഐ വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി കണ്ട.
2: എന്താളിയൻ ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നുകൂടെ പറയാം, 9072879090. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി ആർ ജെ ഹരിദേവ്.

ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങൾക്കൊപ്പമുള്ളത് കുട്ടി ആർ ജെ ഹരിദേവ്. ഈ വീക്കെൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, May 24, അതെ, ഇന്റർനാഷണൽ ബ്രദേഴ്സ് ഡേ. നിങ്ങളിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ചേട്ടനോ അനിയനോ ഉള്ളവർ? സഹോദരന്മാരുള്ള വീട്ടിൽ ദിവസവും വഴക്കായിരിക്കും, പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് കളിക്കും. അതാണ് സഹോദരബന്ധത്തിൻ്റെ സ്നേഹം. സഹോദരങ്ങളുണ്ടെങ്കിൽ കളിക്കാനും ചിരിക്കാനും സഹായിക്കാനും ഒരാളെപ്പോഴും കൂടെ ഉണ്ടാകും. സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ സഹോദര സ്നേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ? സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ ഹരിദേവ്.

ഹലോ എവരിവൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഹരിദേവ്. സഹോദരൻ എന്ന വാക്ക് ലാറ്റിൻ മൂലമായ ഫ്രേറ്റർ എന്നതിൽ നിന്നും പ്രോട്ടോ ജർമ്മനിക് പദമായ ബ്രോദർ എന്നതിൽ നിന്നുമാണ് ഉരുതിരിഞ്ഞത്. മാർക്ക് ബ്രൗൺ എന്ന എഴുത്തുകാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹോദരങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ്. അർദർ ആൻഡ് ദ പെർഫെക്റ്റ് ബ്രദർ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ബ്രദർഹുഡിനെ പറ്റി പ്രശസ്തമായ പുസ്തകം. ഇവിടുത്തെ നമ്മുടെ പാട്ടിന്റെ ലിസ്റ്റൊക്കെ റെഡിയാണ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. RJ കിടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി RJ ഹരിദേവ്.

അപ്പോഴേ നമ്മുടെ സഹോദര സ്നേഹത്തെ പറ്റി ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇതുമായി റേഡിയോ 90 FM ആണ് കേൾക്കുന്നത്. കൂടെ RJ കടാവിൽ RJ ഹരിദേവ്. നമ്മളെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ബ്രദേഴ്സ് ആണെങ്കിലും നമ്മൾ കരയുമ്പോൾ സൈലന്റ് ആയി സൈഡിൽ നിൽക്കുന്നതും അവരാണ്. ഒരു ബ്രദർ വീട്ടിലുണ്ടെങ്കിൽ CCTV ആവശ്യമേ ഇല്ല. അവൻ തന്നെ ഫുൾ സർവീലിയൻ സിസ്റ്റമാണ്. ഇങ്ങനെയാണെങ്കിലും സഹോദരനുണ്ടെങ്കിൽ വീട്ടിൽ നോയിസ് കൂടുതലാകും, പക്ഷേ ഹാപ്പിനെസ് അതിലും കൂടുതലാവും. ആരും പോകരുതേ, നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. RJ കടാവിൽ കുട്ടി RJ ഹരിദേവ്.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டு கூடா.

വെൽക്കം ലിസണേഴ്സ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ, ആർ ജെ ഹരിദേവ്. ഒരു പഴയ മൂവി സോങ് ഉണ്ടല്ലോ, മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ. ഈ സിസ്റ്റർ ബ്രദർ റിലേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഒരു പെങ്ങളുടെ അഹങ്കാരമാണ് അവളുടെ ആങ്ങള. നമ്മുടെ പുരാണങ്ങളിൽ പോലും ഇല്ലേ സൂപ്പർ പവർഫുൾ ബ്രദേഴ്സ്? അപ്പോഴേ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ ഗ്രാവിൽ, ആർ ജെ ഹരിദേവാണേ.

സത്യസന്ധമായി പറയാം ഫ്രണ്ട്സ്, ബ്രദർ അതൊരു റിലേഷൻ അല്ല. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആർ ജെ കടാവിൽ ആർ ജെ ഹരിദേവ്. സംടൈംസ് അതൊരു ഫുൾ ടൈം കോമഡി ഷോ ആണ്, ഹാഫ് ഫ്രണ്ട് ഹാഫ് ബോഡി ഗാർഡ് ഫുൾ ടൈം ഹെഡ്. പക്ഷെ മുൻപ് പറഞ്ഞതുപോലെ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അവർ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും. സോ എല്ലാ ബ്രദേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്. അപ്പം നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ ആർ ജെ ഹരിദേവ്.

അപ്പൊ എല്ലാരും പാട്ടൊക്കെ കേട്ട് ഉഷാറായില്ലേ. എന്റെ ഒരു കസിൻ ബ്രദറിനെ പറ്റി പറയാട്ടോ, ചില സമയത്ത് എന്റെ ക്രൈം പാർട്ണറാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ചില സമയത്തൊക്കെ എന്റെ പൊന്നു ബ്രദർ. ചിലപ്പോഴൊക്കെ അവൻ ഇച്ചിരി ടെറർ ആവും കേട്ടോ. അപ്പൊ അവൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഞാൻ ചെയ്ത കുറ്റങ്ങളൊക്കെ അച്ഛനോടും അമ്മോടും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് കക്ഷി. ലോകത്തിലെ എല്ലാ സീക്രട്ടും കൈവശമുള്ള പൊളിറ്റിക്കൽ ബ്രോക്കർ. ചില സമയത്ത് ആ കളി എന്നോട് നടക്കാറില്ല. അല്ല, സമയം പോയതറിഞ്ഞില്ല. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ ക്ലാവിൽ ആർ ജെ ഹരിദേവാണ് കേട്ടോ.

എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായ ആളുകളാണ് കേട്ടോ നമ്മുടെ ബ്രദേഴ്സ്. ഒരു ബ്രദർ ലൈഫിലുണ്ടെങ്കിൽ ലൈഫ് ഫുൾ കളർ ആയിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. RJ കടാവിൽ RJ ഹരിദേവ്. ഒരു ബ്രദർ എന്നത് എന്താണെന്നറിയാമോ? വീട്ടിൽ അമ്മയുടെ CID ഓഫീസർ, TV റിമോട്ട് പിടിക്കുന്ന ചാമ്പ്യൻ, നമ്മുടെ സ്നാക്സൊക്കെ ടേസ്റ്റ് നോക്കാനെന്ന് പറഞ്ഞെടുത്തിട്ട് മൊത്തം കാലിയാക്കുന്ന മിടുക്കൻ. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നാൽ ഒപ്പം നിൽക്കുന്നവരും ഇവരാണേ. കേട്ടിട്ടില്ലേ, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവരൊക്കെ അത് തന്നെ. ഈ ടീംസിനെ കുറിച്ച് ഇനിയും കുറെ പറയാനുണ്ട്. അപ്പം നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. RJ കടാവിൽ RJ ഹരിദേവ്.

ബ്രദേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വാഴ ടൂവിലെ ചില സീൻസാണ്. അവിടെ നടക്കുന്ന അടിപിടികളും പിന്നീടുള്ള ഒരു സ്നേഹവും ഒക്കെ. ശരിയല്ലേ, നമ്മുടെ വീട്ടിലെ ഈ അടിപിടികളൊക്കെ എന്തിനാണെന്ന് പോലും അറിയാത്തവരാണ്. ബ്രദേഴ്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ അവർ ബിഗ്ഗസ്റ്റ് ഹെഡ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ പാട്ടാണ്, തമ്മിൽ

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി ആർ ജെ ഹരിദേവ്. ഇനി നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റിൻ ദാ പിടിച്ചു.
1: എന്തിനാ ചിരിക്കുന്നേ?
2: ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്ന എന്താ സംഭവിക്കാൻ പോവാ? കൂടി വന്ന് ഞാൻ മരിച്ചു.
1: എന്നാലും
2: എന്നെ കാണാതെ 10 ദിവസം. അതോർക്കുമ്പഴാ
3: അല്ല ഇത്രയും വിഷമിച്ചിട്ട് അളിയൻ യാത്ര പോണ്ട. ഐ വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി കണ്ട.
2: എന്താ അളിയൻ ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നുകൂടെ പറയാം, 9072879090. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി ആർ ജെ ഹരിദേവ്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ, ആർജെ ഹരിദേവ്. നമ്മുടെ ഹാപ്പിനെസ്സിൽ ചിരിക്കുന്നവർ പലരും ഉണ്ടാവും, ബട്ട് നമ്മുടെ പെയിൻ സൈലന്റ് ആയി മനസ്സിലാക്കുന്നവർ. ലൈഫിൽ പല ഫ്രണ്ട്ഷിപ്പും ചേഞ്ച് ആയാലും എടോ ഞാനുണ്ട്, ഞാനല്ലാതെ പിന്നെ ആര് എന്ന് പറയണ ബോണ്ട്. ബ്രദർഹുഡ് മാത്രമല്ലേ ലൈഫിൽ നമ്മളെ ഫുൾ വേർഷനിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, അതും ബ്രദർ തന്നെ. ഷേ, ഞാൻ കുറച്ച് ഇമോഷണൽ ആയില്ലേ? എന്തായാലും എന്റെ ഗുഡ് ബൈ ഇവന്റിന്റെ ടൈം ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു കുട്ടി ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ, ആർജെ ഹരിദേവ്. ബൈ ബൈ.

നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ് തൃശൂർ. ഞാൻ ടീച്ചർ ആർ ജെ ജിഷ. കേരളത്തിലെ സാംസ്കാരിക നഗരമായ ഇരിഞ്ഞാലക്കുട അടുത്ത് കാട്ടൂർ എന്ന ഗ്രാമത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഞാൻ. വെക്കേഷനൊക്കെ ആയിരുന്നു, എന്നാലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചറിൻ്റെ നല്ലൊരു സമയം ഇലക്ഷൻ ഡ്യൂട്ടിയായും വാലുവേഷൻ ഡ്യൂട്ടിയായും സെൻസസ് ഡ്യൂട്ടിയായും കഴിഞ്ഞു. CBSE പ്ലസ് ടു റിസൾട്ട് വന്നു, അടുത്ത് തന്നെ സ്റ്റേറ്റ് സിലബസിൻ്റെ പ്ലസ് ടു റിസൾട്ട് വരും, പിന്നാലെ പ്ലസ് വൺ അഡ്മിഷൻ വരും. തിരക്കുകളായി, പിന്നെ ഉഷ്ണം നിറഞ്ഞ അന്തരീക്ഷം മാറി തുടങ്ങി. ജൂണിലെ മഴയ്ക്ക് മുൻപായിട്ടുള്ള മുന്നൊരുക്കത്തിലാണ് നമ്മളെല്ലാവരും, അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് നല്ല കഥകൾ പറയാനൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വെക്കേഷൻ ഓർമ്മകൾ കളർഫുള്ളാക്കാൻ പാട്ടുപെട്ടിലെ കുറച്ച് അടിപൊളി പാട്ടുകൾ നമുക്ക് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർ ജെ ജിഷ.

0: ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ RJ ജിഷയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനം ലഭിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കും. ഒരു സിനിമയിലെ ഡയലോഗ് ഇവിടെ കേൾപ്പിക്കും. അത് ഏത് സിനിമയിലെ ആണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഉത്തരം നൽകണം. എന്നാ കേട്ടാലോ?
1: എന്തിനാ ചിരിക്കുന്നേ?
2: ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്നാ എന്താ സംഭവിക്കാൻ പോവാ? കൂടി വന്ന് ഞാൻ മരിച്ചു.
1: എന്നാലും
2: എന്നെ കാണാതെ 10 ദിവസം. അത് ഓർക്കുമ്പോഴാ.
3: അല്ല, ഇത്രയും വിഷമിച്ചിട്ട് അളിയൻ യാത്ര പോണ്ട. വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി കണ്ട.
2: എന്താളിയൻ ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഡയലോഗ് ഏത് സിനിമയിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം. SMS അയക്കേണ്ട നമ്പർ 9072879090. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. നിങ്ങൾ ആൻസേഴ്സ് അയക്കുന്നതിനൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുതേ. വേഗമായിക്കോട്ടെ. ഒരു പിടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ.

ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഇസ് ടീച്ചർ ആർ ജെ ജിഷ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പല ദിനങ്ങളും നമ്മൾ ആചരിക്കാറുണ്ടല്ലേ, ആഘോഷിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നാം. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, വിമൻസ് ഡേ, അങ്ങനെ പോകുന്നു. ചിലരൊക്കെ നമ്മളുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർമ്മിക്കാൻ ഈ ആഘോഷം നല്ലത് തന്നെയാണ്. എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് കരുതി അവരുടെ വില നമ്മൾ അറിയാതെ പോകാം. അവരോട് പറയാറുമില്ല, നിങ്ങൾ ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇത്ര മനോഹരം ആവില്ലായിരുന്നു, ഇത്ര ഈസി ആവില്ലായിരുന്നു എന്നൊക്കെ പറയാറുമില്ല. ആളുകളുടെ വില നമ്മൾ അറിയുന്നത് അവർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു അകൽച്ച വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അവരെ ഓർക്കുക. പറഞ്ഞു വന്നത് ഏത് ദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചാണെന്ന് മനസ്സിലായോ? പാട്ടുപെട്ടിയിൽ കുറേ പാട്ടുകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർ ജെ ജിഷ.

ഹേ എവരിവൺ, ഗ്ലാഡ് ടു ഹാവ് യു ബാക്ക്. ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ദിസ് ഇസ് ടീച്ചർ അജയ് ജിഷ. പലതരം ദിനങ്ങൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ചും അവയുടെ പ്രാധാന്യവുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വരുന്ന May 24 നമ്മൾ ബ്രദേഴ്സ് ഡേ ആഘോഷിക്കുന്നു. ട്രഡീഷണലി നമ്മുടെ സംസ്കാരത്തിൽ ബ്രദേഴ്സ് ഡേ ആഘോഷിക്കാറില്ല. ഗ്ലോബലൈസേഷനും സോഷ്യൽ മീഡിയയുമാണ് ഇതിന് ഇത്രമാത്രം സ്വീകാര്യത നൽകിയത്. നമ്മുടെ രാജ്യത്ത് സിമിലർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ നമുക്കറിയാലോ, രക്ഷാബന്ധനാണ്. അത് പക്ഷേ സിസ്റ്റർ ബ്രദർ തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് ഉയർത്തിക്കാണിക്കുന്നത്. ബ്രദേഴ്സ് ഡേയിൽ നമ്മൾ ആഘോഷിക്കുന്നത് സാഹോദര്യം എന്നൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റാണ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാം. മനോഹരമായ കുറച്ച് പാട്ടുകൾ ആസ്വദിച്ചതിന് ശേഷം തിരിച്ചു വരാം. യു ആർ ലിസ്ണിംഗ് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ദിസ് ഇസ് ടീച്ചർ ആർ ജെ ജിഷ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ മൈ റേഡിയോ 90 FM.

വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർ ജെ ജിഷയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ബ്രദർ ഉണ്ടാവും, ഉണ്ടാവേണ്ടതാണ്. അത് ബയോളജിക്കലി ഉണ്ടാവണമെന്നില്ല. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന, ചേർത്ത് നിർത്തി ഗൈഡ് ചെയ്യുന്ന ഒരു വെളിച്ചമായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് തോന്നുന്ന ഒരാൾ. അവരെ നമുക്ക് ബെസ്റ്റി എന്നോ കസിൻ എന്നോ ഫ്രണ്ടോ എന്നോ ഒക്കെ വിളിക്കാം. മറ്റു ചിലരുണ്ടാകും ബെസ്റ്റിയും ബോയ് ഫ്രണ്ടും ഇടയിൽ നിൽക്കുന്ന ചിലർ. അവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു രാഖി കെട്ടി ബ്രദറായി അങ്ങ് സ്വീകരിക്കും. എത്ര സിനിമയിലാണ് അങ്ങനെ കണ്ടിരിക്കുന്നത് അല്ലേ? ബ്രദേഴ്സ് ഡേനെ കുറിച്ച് പറയാനാണെങ്കിലും ബ്രദേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിലും ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് നമുക്ക് കുറച്ച് അടിപൊളി പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടാൻ എത്തിയിരിക്കുന്നത് ടീച്ചർ അജയ് ജിഷയാണ്, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

പാട്ടുകൾ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ അജയ് ജിഷയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ബ്രദർ അല്ലെങ്കിൽ ബ്രദറിനെ പോലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. കഥകളിലും സിനിമയിലും ബ്രദർ സിസ്റ്റർ റിലേഷൻ, അതുപോലെ ചേട്ടൻ അനിയൻ തമ്മിലുള്ള ബന്ധം ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. പറയാനുള്ള മറ്റൊരു കാര്യം, ബ്രദറായിട്ടുള്ള റിലേഷൻ സ്മൂത്ത് ആവണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹമെങ്കിലും അതങ്ങനെ എപ്പോഴും ആവണമെന്നില്ല. നമ്മുടെ ബ്രദർ നമ്മെ വേണ്ട വിധം കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ലെങ്കിൽ അതൊരു വേദനയായി എന്നും മനസ്സിലുണ്ടാവും. ഇത് മാത്രമല്ല, ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിലുൾപ്പെട്ട രണ്ട് വ്യക്തികളും ആത്മാർത്ഥമായി വിചാരിക്കണം. നിങ്ങളുടെ ബ്രദറുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള നല്ലൊരു അവസരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് മെലോഡിയസ് ആയ കുറച്ച് പാട്ടുകൾ കേൾക്കാം. സോ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ RJ ജിഷയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ

My Radio 90 FM கேட்டறிஞர் கூட்டுக்கூடம்.

ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വെൽക്കം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ടീച്ചർ RJ ജിഷയാണ്. ബ്രദറിനോടുള്ള ബന്ധം എപ്പോഴും സ്മൂത്ത് ആവണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ബ്രദർ നമ്മുടെ സൂപ്പർ ഹീറോ ആണ്, അങ്ങനെയാണ് നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പഞ്ചിങ് ബാഗായും നമുക്ക് കരുതാം. അതായത് പഴിചാരാൻ പറ്റിയ ആൾ, നീ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളായിട്ടും ബ്രദറിനെ നമുക്ക് കാണാം. കാരണം ബ്രദർ എന്നാൽ വലിയേട്ടൻ മാത്രമല്ല അനിയനുമാണ്. എന്തൊക്കെ തന്നെയായാലും നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആളാണ് നമ്മുടെ ബ്രദർ. ഇടയ്ക്കൊക്കെ പാര വെക്കുമെങ്കിലും കുഴിയിൽ കൊണ്ട് ചാടിക്കുമെങ്കിലും ഒരു കാര്യം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം ബ്രോ. ബ്രദേഴ്സ് ഡേ വിശേഷങ്ങൾ ഒരുപാട് പങ്കുവെക്കാനുണ്ട്. മനോഹരമായ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സോ കീപ് ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ RJ ജിഷയാണ് ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർ ജെ ജിഷയാണ്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ബ്രദർ ഉണ്ടാവുക, ബ്രദറിനെ പോലെ ഒരാളുണ്ടാവുക, അത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, വലിയൊരു ഭാഗ്യമാണ്. വാടാ 2 എന്ന സിനിമയിലെ സഹോദരങ്ങളെ ഓർമ്മയില്ലേ? കീരിയും പാമ്പും പോലെ ആയിരുന്നെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ ഒരാൾ ചെയ്ത തെറ്റ് മറ്റൊരാൾ ഏറ്റെടുക്കുന്ന സന്ദർഭം നമ്മൾ കണ്ടു ഇല്ലേ? ഇതുപോലെയുള്ള പല ട്വിസ്റ്റും സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ? ഇനി മറ്റൊരു കാര്യം, ബ്രദേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ബ്രദറിന് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുക? സിനിമ ടിക്കറ്റ്, വാലറ്റ്, ബ്ലൂടൂത്ത് സ്പീക്കർ, ഇതൊന്നും പറയരുത് കേട്ടോ. ഹൃദയത്തിൽ തൊട്ടൊരു സമ്മാനം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് ഗിഫ്റ്റ് നമുക്ക് നൽകാം? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മീൻവൈൽ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ ഇവിടെ റെഡിയാണ്. കീപ് ലിസണിങ് ആൻഡ് എൻജോയിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഇസ് ആർ ജെ ജിഷ ഓൺ യുവർ ഫേവറേറ്റ് ഷോ ടിപ്സ് ആൻഡ് ട്രിക്സ്.

പാട്ടുകൾ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ കേട്ടുമുട്ടിയിരിക്കുന്നു. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഇസ് ടീച്ചർ ആർ ജെ ജിഷ ഓൺ ടിപ്സ് ആൻഡ് ട്രിക്സ്. ബ്രദറിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്നാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു ഗിഫ്റ്റ് അതെന്തായിരിക്കും? ഞാനാണെങ്കിൽ ഒരു ചെറിയ നോട്ട് എഴുതും, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും. ഇങ്ങനെ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻസിലും വേർസ്റ്റ് മൊമെൻസിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതിനൊരു വലിയ താങ്ക്സ്. താങ്ക്സ് ഒന്നും നമ്മൾ തമ്മിൽ പറയേണ്ട കാര്യമില്ല, എന്നാലും നീ അതറിയണം എന്നായിരിക്കും ആ മെസ്സേജ്. ഒരുമിച്ച് ചിരിച്ചതും ഫോട്ടോ എടുത്തതുമല്ല, ഞാൻ തകർന്നു പോയ വീണു പോയ അവസരങ്ങളിൽ പിടിച്ചുയർത്തിയതാണ് നിന്നെ എൻ്റെ ബ്രദറാക്കുന്നത് എന്ന് ഞാൻ വിളിച്ച് പറയും. ഇതൊക്കെ ക്രിഞ്ചായി തോന്നാമല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു ബ്രദേഴ്സ് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇനി കുറച്ച് അടിപൊളി പാട്ടുകളായാലോ? സോ കീപ് ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർ ജെ ജിഷയാണ് ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

സെൻട്രിക്സിലേക്ക് വീണ്ടും വെൽക്കം. ദിസ് ഇസ് ടീച്ചർ ആർ ജെ ജിഷ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ബ്രദർ എന്ന വാക്കിൽ നിന്ന് വന്ന ബ്രോ എത്രമാത്രം നമ്മുടെ ഡെയിലി കോൺവെർസേഷൻസിന്റെ ഭാഗമായി അല്ലേ. ഇനി ബ്രദേഴ്സ് ഡേനെ കുറിച്ച് കൂടുതൽ പറയാം. ഈ ദിവസം ആദ്യം ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഡാനിയൽ റോഡ്സ് എന്ന ആർട്ടിസ്റ്റാണ് ബ്രദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടക്കമിട്ടത് എന്നാണ് റെക്കോർഡ്സ് പറയുന്നത്. മലയാളത്തിൽ ഒരുപാട് സിനിമ ബ്രദേഴ്സിനെ കുറിച്ചുണ്ടെങ്കിലും ബ്രദർഹുഡ് ശരിക്കും ആഘോഷിക്കുന്ന സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. പല ഏജ് ഗ്രൂപ്പിലുള്ള, പല ഇൻട്രസ്റ്റുകളുള്ള, പല ജോലികൾ ചെയ്യുന്ന ബ്രദേഴ്സ് ഒരുമിച്ച് താമസിക്കുന്നു. കണ്ടിട്ടില്ലേ, ആദ്യമൊക്കെ അവർ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിലും പിന്നീട് അവരൊന്നിക്കുന്നു, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു ഭംഗി ആ സിനിമയിലെ പാട്ടുകളിലുമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർ ജെ ജിഷയാണ്.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ RJ ജിഷയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനം ലഭിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കും. ഒരു സിനിമയിലെ ഡയലോഗ് ഇവിടെ കേൾപ്പിക്കും. അത് ഏത് സിനിമയിലെ ആണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഉത്തരം നൽകണം. എന്നാ കേട്ടാലോ?
1: എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്ന എന്താ സംഭവിക്കാൻ പോവാ? കൂടി വന്ന് ഞാൻ മരിച്ചു.
2: എന്നാലും
1: എന്നെ കാണാതെ 10 ദിവസം. അതോർക്കുമ്പോഴാ.
3: അല്ല, ഇത്രയും വിഷമിച്ചിട്ട് അളിയൻ യാത്ര പോണ്ട. ഐ വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി കണ്ട.
1: എന്താളിയൻ ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഡയലോഗ് ഏത് സിനിമയിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം. SMS അയക്കേണ്ട നമ്പർ 9072879090. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. നിങ്ങൾ ആൻസേഴ്സ് അയക്കുന്നതിനൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുതേ. വേഗമായിക്കോട്ടെ. ഒരു പിടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ജിഷ.

ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഷോ ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർ ജെ ജിഷയാണ്. ബ്രദേഴ്സ് ഡേ എന്ന ദിവസം ഇത്രയും പ്രധാനപ്പെട്ടതാവാൻ കാരണം എന്തെന്നറിയോ? ഈ ദിവസം ബ്രദേഴ്സിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് സാഹോദര്യം, കൂട്ടായ്മ, ഒരുമ അതൊക്കെയാണ്. അത് തന്നെയാണല്ലോ ലോകം മുന്നോട്ട് പോകാൻ നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. മറ്റൊരാൾ നമ്മളിൽ നിന്നും ഡിഫറൻ്റായി ചിന്തിക്കുന്നു എന്നതുകൊണ്ട് അവരോട് വിയോജിക്കണമെന്നൊന്നുമില്ല, കേട്ടിരുന്നാൽ മതി. അങ്ങനെയാണല്ലോ ഈ പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ നിന്നെടുത്ത് തന്നെ നിന്നാൽ മതിയോ, മുന്നോട്ടൊക്കെ പോവേണ്ടേ? അതാണ് എനിക്കെൻ്റെ ലിസണേഴ്സിനോട് ഇന്ന് പറയാനുള്ളത്. ടിപ്സ് ആൻഡ് ട്രിക്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച പുതിയൊരു ടീച്ചർ ആർ ജെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ദിസ് ഇസ് ടീച്ചർ ആർ ജെ ജിഷ സൈനിങ് ഓഫ് ഫ്രം ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എ വെരി ഗുഡ് ബൈ ആൻഡ് ഹാവ് എ വെരി ഗുഡ് ഡേ.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.